ഇറാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലേഖനം ചില ഗുർഗിദരി ഓളങ്ങളായി ബയലൻ അക് ബനിയാമിൻ പുണ്യ വലദമക്കുന്നു ഏപ്പുകുലേഷം വലിയ പോയതും അമ്മയും മുന്നങ്ങിയത് ലക്ഷ്മണൻ ഈ സമയത്തോ ഇവളാങ്കൻ തെയ്തുയൻ ഞുപ് ബന ബൈഗനും ലോകത്ത് മോദി സുഖം ദുഃഖ ഈജിപ്ത് ബയം ദുഃഖ ബലബുണ്ട് ഞാൻ പഹലിക്കോ നീ ജാസി നീ ജാസി ko kenn ku ci nek groupe bu nek jaar ci buntu bobu egypte fekkon na mu nek ñenti pops ñi jaar ci ñi jaar ci yow la ak ko wax ni ala ya baluya